0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൈസി റേഡിയോ .org ഇന്നത്തെ തലമുറയുടെ ശബ്ദം.
1: മാമ, കം ഓൺ, സേ മാമ,
2: ലിസൺ, ഇഫ് ഐ കുഡ് ടോക്ക് ഐ ടെൽ യു ഐ ആം ഓൾമോസ്റ്റ് 2 ആൻഡ് സ്റ്റിൽ നോട്ട് റെസ്പോണ്ടിംഗ്. ദാറ്റ്സ് വൺ സൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ആൻഡ് ഡിലേയിങ് ട്രീറ്റ്മെന്റ് കാൻ അഫക്ട് മൈ ഡെവലപ്മെന്റ്.
3: Many parents aren't aware of the early signs of speech, language, and hearing disorders. Yet early detection and treatment can improve quality of life.
4: Come on, say dada.
2: Ugh, here we go.
3: Identify the signs of communication disorders. Identifythesigns.org.
5: Hello, everyone. I'm here to tell you all about your college's Male Initiative Program, where all are welcome to come together in strengthening our purpose. The goal of this program is to contribute to the success of underrepresented populations, particularly male students. We offer programs such as YC mentoring and workshops such as the barbershop, where individuals can prosper and excel from. For more information, feel free to come by the office in room 3M02. You can contact us at 718-262-3772. Or email us at www.york.cuny.edu/mencenter. Again, for more information, feel free to come by the office in room 3M02. You can contact us at 718-262-3772 or email us at www.york.cuny.edu/mencenter.